ഉള്ള വിവരങ്ങൾ എന്നിവയുടെ സംയോജനമായിരിക്കാം. അമേരിക്കയ്ക്ക് ഇത് എന്തുകൊണ്ട് ആശങ്കയാണ്? റിപ്പോർട്ടിലെ മറ്റൊരു പ്രധാന വിഷയം അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങളുടെ ലോ ആറ്റിറ്റ്യൂഡ് വൾനറബിലിറ്റിയാണ്. അമേരിക്ക കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ച അത്യാധുനിക മിസൈൽ ഡിഫൻസ് സംവിധാനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അവയിൽ ചിലത് പ്രധാനമായും ഉയർന്ന ഉയരത്തിൽ വരുന്ന വലിയ മിസൈൽ ത്രെറ്റ്സിന്റെ പ്രതിരോധിക്കുന്നതിനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതേസമയം ചെറിയതോ താഴ്ന്ന ഉയരത്തിൽ പറക്കുന്നതോ ആയ ഡ്രോൺസ്, ലോ ആൽറ്റിറ്റ്യൂഡ് മിസൈൽസ്, ഇൻ എക്സ്പെൻസീവ് അൺമാൻഡ് സിസ്റ്റംസ് എന്നിവയ്ക്ക് ചില സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായ പ്രതിരോധ വെല്ലുവിളികൾ സൃഷ്ടിക്കാനാകും. ഒരു പ്രധാന മുന്നറിയിപ്പ്: ചൈന നേരിട്ട് ഇറാന്റെ ആക്രമണം നിയന്ത്രിക്കുന്നു എന്ന് ഇതിനോട് അർത്ഥമാക്കരുത്. റിപ്പോർട്ടിൽ തന്നെയുള്ള അമേരിക്കൻ ഉദ്യോഗസ്ഥർക്ക് പോലും ചൈനീസ് സർക്കാരിന്റെ യഥാർത്ഥ പങ്കാളിത്തത്തിന്റെ വ്യാപ്തി കൃത്യമായി അളക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നു. ചൈനീസ് സ്ഥാപനങ്ങൾ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നുണ്ടോ, ബെയ്ജിംഗ് അത് അനുവദിക്കുന്നതാണോ, അതോ നേരിട്ടുള്ള നിർദ്ദേശമുണ്ടോ എന്ന കാര്യത്തിലും വ്യക്തതയില്ലെന്നാണ് റിപ്പോർട്ട്. അതുകൊണ്ട് ഏറ്റവും കൃത്യമായ രീതിയിൽ പറഞ്ഞാൽ, അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ ആരോപണമനുസരിച്ച് ചൈനീസ് സാറ്റലൈറ്റ് ജിയോസ്പാഷ്യൽ ഡാറ്റ ഇറാന്റെ ഡ്രോൺ മിസൈൽ ടാർഗറ്റിംഗ് കഴിവുകൾ മെച്ചപ്പെടുത്താൻ സഹായിച്ചിരിക്കാം. എന്നാൽ ചൈനയുടെ നേരിട്ടുള്ള പങ്കാളിത്തത്തിന്റെ വ്യാപ്തി ഇപ്പോഴും തർക്കവിഷയമാണ്. ചൈന ആരോപണം നിഷേധിക്കുന്നു. ഇത് സ്ട്രൈറ്റ് ഓഫ് ഹോർമസ് പോലുള്ള ലോകത്തിലെ പ്രധാന എണ്ണ ഗതാഗത പാതയുടെ സുരക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട വിഷയമാണെന്നാണ്. അപ്പോൾ അമേരിക്കയ്ക്കൊരു ഡൗട്ടാണ്, ചൈന ഇറാനെ സഹായിക്കുന്നുണ്ട്, അവരുടെ മിസൈൽ സാങ്കേതിക വിദ്യയ്ക്കൊക്കെ ഉള്ള എല്ലാവിധ സഹായങ്ങളും ചൈന നൽകുന്നുണ്ടെന്നാണ് അമേരിക്കയ്ക്ക് പറയുന്നത്. പക്ഷെ അമേരിക്കയുടെ കയ്യിൽ അതിന് ശക്തമായി ഉതകുന്ന തെളിവുകളൊന്നും ഇല്ല എന്നുള്ളതാണ്. ചൈന അത് നിഷേധിക്കുകയും കൂടി ചെയ്യുകയാണ്. പക്ഷേ ഇറാനെ ചൈന സഹായിക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്നാണ് ട്രംപ് ഷിയോട് പറഞ്ഞതായി അമേരിക്ക പറയുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനീസ് പ്രസിഡന്റ് ജി ഷിൻപിങ്ങുമായുള്ള വൈറ്റ് ഹൗസ് കൂടിക്കാഴ്ചയിൽ ഇറാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്കയുടെ നിലപാട് വളരെ വ്യക്തമായി അറിയിച്ചതായി അമേരിക്കൻ അംബാസിഡർ ഡേവിഡ് പെർഡിയോ പറഞ്ഞു. പെർഡിയോ പറയുന്നതനുസരിച്ച് ചൈന ഇറാനെ നേരിട്ടോ പരോക്ഷമായോ സഹായിക്കുന്നത് അമേരിക്കയ്ക്ക് ടോട്ടലി അൺആക്സെപ്റ്റബിൾ എന്നാണ്, പൂർണ്ണമായും അംഗീകരിക്കാനാവാത്തത് ആണെന്ന് ട്രംപ് ഷിയോട് വ്യക്തമാക്കി. ഇതിലുൾപ്പെടുന്നത് ഇന്റലിജൻസ് സാറ്റലൈറ്റ് വിവരങ്ങൾ, സാങ്കേതിക ഘടകങ്ങൾ, ഡ്രോൺ സംബന്ധമായ ഭാഗങ്ങൾ, മിസൈൽ സംവിധാനങ്ങളുടെ ഭാഗങ്ങൾ, സൈനിക ഉപകരണങ്ങൾ അല്ലെങ്കിൽ മറ്റ് പരോക്ഷ സഹായങ്ങൾ എന്നിവയാണെന്ന് പേടി പറഞ്ഞു. ഇറാനെ ആണവായുധമുണ്ടാകരുത്, വാർത്ത പ്രകാരം ഇറാൻ ഒരിക്കലും ആണവായുധം സ്വന്തമാക്കരുത് എന്ന കാര്യത്തിൽ ട്രംപും ഷിയും യോജിച്ചുവെന്നാണ് പേടി പറയുന്നത്. ഇത് അമേരിക്ക ചൈന ചർച്ചയിലെ പ്രധാന വിഷയങ്ങളിലൊന്നായിരുന്നു. സ്ട്രൈറ്റ് ഓഫ് ഹോമസ് മറ്റൊരു പ്രധാന വിഷയം ആണ്. പെർഡിയുടെ അവകാശവാദമനുസരിച്ച് ട്രംപും ഷിയും ഹോമസ് സ്ട്രൈറ്റ് തുറന്നിരിക്കണം, അവിടെ ആരും ടോൾ കടന്നു പോകാനുള്ള ഫീസ് ഈടാക്കാൻ പാടില്ല എന്ന കാര്യത്തിലും യോജിച്ചതായി പറഞ്ഞു. ഹോമസ് സ്ട്രൈറ്റ് ലോകത്തിലെ പ്രധാന എണ്ണ കയറ്റുമതി പാതകളിലൊന്നായതിനാൽ അതിൻ്റെ സുരക്ഷയ്ക്ക് വലിയ അന്താരാഷ്ട്ര പ്രാധാന്യമുണ്ട്. ചൈന ഇറാനെ സഹായിക്കുന്നുണ്ടോ എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള തെളിവുകളില്ലെന്നും പറയുന്നു. അമേരിക്കൻ ഉദ്യോഗസ്ഥർ പറയുന്നത് ചൈനയിൽ നിന്നുള്ള പരോക്ഷ സഹായം ഇറാനിലേക്ക് എത്തുന്നുണ്ടെന്ന ആശങ്ക അമേരിക്കയ്ക്കുണ്ടെന്നാണ്. മറ്റൊരു റിപ്പോർട്ടിൽ ചൈനീസ് കമ്പനികൾ ഇറാനിലേക്ക് ഡ്രോൺ മിസൈൽ ഗൈഡൻസ് സംവിധാനങ്ങളിൽ ഉപയോഗിക്കാവുന്ന ഇലക്ട്രോണിക് കോമ്പണൻസ് നൽകിയതായി ആരോപണമുണ്ട്. എന്നാൽ ഇവിടെ ഒരു പ്രധാന വ്യത്യാസം നമ്മൾ ശ്രദ്ധിക്കണം. ഇവ അമേരിക്കൻ ഉദ്യോഗസ്ഥരും മാധ്യമ റിപ്പോർട്ടുകളും ഉന്നയിക്കുന്ന ആരോപണങ്ങളാണ്. ചൈന നേരിട്ട് ഇറാന്റെ സൈനിക പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകുന്നു എന്നത് ചൈന അംഗീകരിച്ചിട്ടില്ല. അമേരിക്ക ഇറാൻ ബന്ധമനുസരിച്ച് പെർഡി പറയുന്നത് അമേരിക്കയും ഇറാനും തമ്മിൽ സ്വകാര്യമായി ചർച്ചകൾ തുടരുന്നുണ്ടെന്നാണ്. അദ്ദേഹത്തിന്റെ അവകാശവാദ പ്രകാരം ഇറാൻ ചില കാര്യങ്ങളിൽ അമേരിക്കയുടെ ആവശ്യങ്ങൾ പരിഗണിച്ചതിന്റെ തെളിവുകളും അമേരിക്കയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. വാർത്തയിൽ പറയുന്ന മറ്റു പ്രധാന കാര്യം, ജൂണിൽ അമേരിക്കയും ഇറാനും യുദ്ധം അവസാനിപ്പിക്കുക, ഹോമസ് സ്ട്രൈറ്റ് വീണ്ടും തുറക്കുക, ഇറാന്റെ ആണവ പരിപാടിയെക്കുറിച്ച് തട്ട് എന്ന ലക്ഷ്യമിട്ട് ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു എന്നതാണ്. ഇതിന്റെ വലിയ ചിത്രം
ഇപ്പോൾ സംഭവിക്കുന്നത് മൂന്ന് വിഷയങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇറാൻ ന്യൂക്ലിയർ പ്രോഗ്രാം, ഇറാൻ ആണവായുധം വികസിപ്പിക്കരുതെന്നാണ് അമേരിക്കയുടെ പ്രധാന ആശയം. ലോകത്തിലെ പ്രധാന ഊർജ്ജ ഗതാഗത പാതകളിലാണ് ഹോമസ് തുറന്നും സുരക്ഷിതമായും നിലനിർത്തണമെന്ന് അമേരിക്ക ആവശ്യപ്പെടുന്നു. ചൈന ഇറാൻ റിലേഷൻഷിപ്പ്, ഇറാനെ ചൈനയിൽ നിന്ന് ലഭിക്കുന്നതായി അമേരിക്ക ആരോപിക്കുന്ന സാറ്റലൈറ്റ് ഇന്റലിജൻസ് ടെക്നോളജി കോമ്പണൻസ് തുടങ്ങിയ സഹായങ്ങൾ അമേരിക്ക ചൈന ബന്ധത്തിൽ പുതിയ സമ്മർദ്ദം സൃഷ്ടിക്കുന്നു. അതേസമയം ഇറാൻ, ചൈന, അമേരിക്ക എന്നിവയുടെ ഔദ്യോഗിക നിലപാടുകൾ തമ്മിൽ വ്യത്യാസമുള്ളതിനാൽ മാധ്യമ റിപ്പോർട്ടുകളിലെ ആരോപണങ്ങളെയും സ്ഥിരീകരിക്കപ്പെട്ട വസ്തുതകളെയും വേർതിരിച്ചാണ് കാണേണ്ടതെന്നാണ് ലോകമെമ്പാടുമുള്ള അഭിപ്രായം. നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര ദിവസമായിട്ട് നമ്മൾ ഈ യുദ്ധം കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക. ഈ അമേരിക്കയും ഇറാൻ ഇസ്രായേലുമെല്ലാം ഒരുമിച്ച് നിന്ന് ഒരു രാജ്യത്തെ ആക്രമിക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള ജനത കരുതിയത് ഇത് ഏകദേശം രണ്ടാഴ്ച, ഈ യുദ്ധം രണ്ടാഴ്ച കൊണ്ട് അവസാനിക്കുമെന്നാണ്. ഇപ്പോഴും നീണ്ടു നിൽക്കുകയാണ്. എത്രമാത്രം പല രാജ്യങ്ങളെയും അത് ബാധിച്ചിരിക്കുന്നു. മാത്രമല്ല പെട്രോളിൻ്റെ പ്രൈസ് എന്താ പറയുക, ഇങ്ങനെ റോക്കറ്റ് പോകുന്ന വേഗതയിലാണ് അതിൻ്റെ വില കടന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് പ്രത്യാശിക്കാം എത്രയും പെട്ടെന്ന് ചർച്ചകളിലൂടെ പരിഹരിച്ച് യുദ്ധം അവസാനിക്കുമെന്ന് പ്രത്യാശിക്കാം.